ഭവാനി തദസ്മാതൃത്വ ആശ്രയ പ്രജാമിന്ദന്തേ സംഭവന്തി വാരവൃത ഗുഹ്യാ സാന്ദ്രതയം ബ്രഹ്മഹാത്യായ പ്രത്യഗൃഹ്ണൻ സാമലവത്വാ സഭവന്തസ്മാന് ബലവത്ത സുധാര സംവദേത സാന്നമത്യാ ബ്രഹ്മഹാത്യായ കേശാവർണം പ്രതമുച്യാസ്തേ ധ്വധുവാഹുരഭ്യഞ്ജനം വാവസ്ത്രയാന്നഭ്യഞ്ജനമേവ പ്രതികൃത്യൻ കാമമന്യതിഥി സംഭവന്തി ഗസ്തതോ ജായതേ സ്വാഭിഷസ്തോ യാമ

0: പ്രജാപതി പ്രശ്നമേ താകം സപ്രജാപതിർ ബ്രാഹ്മണ പ്രവേദയത് വിബ്രോഹീത്യാശ്രാവയേത്
1: ഓം നമോ ഭഗവതേ വാസുദേവായ.

ശ്രീമഹാകാളി മഹാലക്ഷ്മി മഹാധനസ്വരേ സ്വരൂപിണി സ്വരൂപശ്രീ ഭഗവാൻ സായി സദ്ഗുരു പരബ്രഹ്മണേ.